ആവെങ്കിൽ ഓൺലി 20 പീപ്പോ ചെമ്മിജാനെ അവരെ സൂക്കു കാലേജ് കേ മീത്തെ ബി കെത്തോം കോപാത് കൊല്ലു ഫംഗ്വാൻ കൊറബിനിക്കെ ജാ ഠകു തേബേകെ കൊല്ലൈൻ കാലേലു ഫംഗ്വാനെ ജുഗയാമെന്നെ സ്റ്റാറ്റു 74 ആഷ് നമ്പർ വൺ കസ്തരിഞ്ഞു സ്റ്റാറ്റു 74 ആഷ് നമ്പർ വൺ നത്തക കില്ല മുത്ത ചങ്കമുക കമ്മയേ യാനി ഞോകൊ ഇഞ്ഞെ മേഘൻ ചീത്തകയിലെ സവകൊയ്കനാനു ഇറോകൊ ഉച്ച തനിപുരെ വയസ്സിൽ കാക്കുഞ്ഞെ ബെത്തി പീത്ത എവൻസ് ഡോറോത്തി കൊങ്കൊ മിസിംഗ് റൂബൻ കാറോലിന സാന്റെ സാന കാക്കുയിങ്കൻ തികത്തിശ കുവാകെ എങ്ങിങ്കുനി കെനിക്ക് ചുങ്ങാൻ കിയാകു സ്റ്റാറ്റു 74 ആഷ് നമ്പർ വൺ കസ്തരിഞ്ഞു സ്റ്റാറ്റു 74 ആഷ് നമ്പർ വൺ കോപത്തായിട്ട് കൊയ്കാമേ ചീത്തുകൊ ലിമിത്ത പണ്ടാവരെ ഡോകാക്കുയിങ്കൻ അസുഖം ഞർച്ചുകയറാ പിന്നെ ഉസിപ്പിത്തു നയോ പേസ സ്റ്റാറ്റു 74 ആഷ് നമ്പർ വൺ.